പരമസുഖദം കേവലം ജ്ഞാനമോരദ്വന്ദാതീതം ഗഗനസദൃശം തസ്മസ്യാദിലക്ഷ്യം ഏകം അനിത്യം വിമലചലം സർവദ്ദിശാക്ഷിഭൂതം ഭാവാതീതം ത്രിഗുണരഹിതം സത്ഗുരു തം നമാമ്യം. അതക്പുരി ജി മഹാദേവ കീ, ദേവാദി ദേവ ശിവ സ്വരൂപ ദേവപുരി ജി മഹാദേവ കീ, ആരാധ്യ ഭഗവാൻ ശ്രീ ദീപ് നാരായണ മഹാപ്രഭു ജി കീ, ആരാധ്യ സത്ഗുരുദേവ ഹിന്ദു ധർമ്മ സമ്രാട് ശ്രീ സ്വാമി മാധവാനന്ദപുരി ജി മഹാരാജ് കീ, സനാതന ധർമ്മ കീ, ഭക്ത ഔർ ഭഗവാൻ കീ ജയ. ആരാധ്യ ഗുരുദേവ കെ സഭി പരം ഭക്ത ധർമ്മ പ്രേമി സജ്ജനോ, ആജ് കാ ദിൻ ബഡാ ഹി ശുഭ ദിൻ ഹൈ.